ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർ ബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർ ബരിഹിരി.